അതി ഹമകശ്വരം എ ഷൈത്താനും മീസകും തെതുമകും എക്കിബാകുരുതെ അതി എവരെ ഹീ കുരണി എവരെ വണി തെതുമകു ലിബിഫാകം വേ.

ഹമകശുവറും തിമന് റസ്കലാങ്ക ആയത്തക്കായി ഫിറഔനായി ഏനാഗെ കൗമുഗെ ബൊടുങ്ങെ ഗാഥ തിമന് റസ്കലാങ്ക മൂസാഗെ ഫാനു ഫുണുവീമെ ഫഹെ എക്കലേഗെ ഫാനു വിദാളുവി ഹമകശുവറും തിമം കലേഗെ ഫാനി ആലം തൗഗെ വെരി റസ്കലാങ്ക ഫുണുവി റസൂലകീമെ.

ഹമകശവറും തിമൻ റസ്കലാങ്കെ ആയത്തക്കായ ഫിറുഔനായി ഏനാകെ ഖൗമുഗെ ബൊടുങ്കെ ഗാഥ തിമൻ റസ്കലാങ്കെ മൂസാകെ ഫാനു ഫുണുവീമെ ഫഹെ എക്കലേഗെ ഫാനു വിദാളുവി ഹമകശവറും തിമൻ കലേഗെ ഫാനി ആലം തൗഗെ വെരി റസ്കലാങ്കെ ഫുണുവി റസൂലകീമെ.

0: ലേ ഒരു ആലമീഹു ഇത്ര സാഹിബായ സഹാബിൻ മക്കാൻ ബേറെ വടയകത്തുമ മജ്ബൂർ കുരിമീഹു ഖുറൈഷും ജമാഅവും സുവാൽ കുരിവി അവരെ തിബാമീഹു നാമത കൊങ്കൊത കക്കന്ത ഖുർആനകമ ഉമ്മീദ് കുറമു ഹെയ്യെ എമീഹു ദെന്നെവി ഖലീഫാണകി ദീലതിഫളു അഖെകെ ദീലതിഫളു അഖെകെ ദാരി ഖലിഖെ ഹദീസ് കുരിവി തിബാമീഹു ഹിംഗാ ദാഷെ തിബാമീഹു നകി മിനിമനുന്നെ
1: صلى الله عليه وسلم
2: مي نوديا ميغاهرتز دينو گهادو دينو
3: گادي تين گادي اگاري مي عصر نماتو اگتو
4: الله اكبر الله اكبر

0: الناس. صدق الله العظيم.
1: അഡ്വസ്സോ ത്യാഗന്ദവണി ത്യാബേഫ്ലുങ്ക് ദീനി മുർഷീദ്
2: ദീനുകേടു ദീനുകേടു.

അതി ത്യബാമീഹുണ്ണ റഹ്മൽ ലെവ്വു മട്ടക ത്യബാമീഹുങ്ങെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്ങെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷേ എവരെന്നങ് അംഗവാഫി നമ എവരെങ് ഫുരഗസ്ദീ എമ്പുരിദേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമനസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندم نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാനു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗേ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆ ಒಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ